0: അംഗാദീ ഉംഗന്നാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏരുവെസ് മിഹാരുവെസ് രയിതുന്നായകു രയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാഹേർട്സ് എഫ്എം ബാൻഡ്
2: ಅಳಗುಣ ಮೆಂಗೆ ಪ್ರವಾಮ್ ತಂಗ್ ಹಮಜೀಫಾ ವಾಗೊತುಂ ದೆಂಗ್ ಇವಿವಡಾನವಾನಿ ಖೀರಿತ್ ಕುರುವಾನ್ ಕಿಯವುಂ ಮಿಯದು ಇವಿವಡಾನವಾನಿ ಸೂರತ್ ಗಾಫಿರ್ ಸಾಳಿಸ್ ಎವ್ವನ ಆಯತುಂ ಫಶಾಯಗಿಂ ಸೂರತ್ತುಗೆ ನಿಯಲಾ

ദിനവടി ഗതും വാഖം കശവരി അല്ലാഹുഗെ ഹദ്റതുഗെ ആദി തിമംഖലേ ഫാനു എകമകാഗെ ഫണുവ്വെ വികന്ത ത്യബാ മീഹുന്ന തിമംഖലേ ഫാനു ഇവ്വവനിയെ എഹനെക്കമ ത്യബാ മീഹുന്നീ ജാഹിലു ബയകുകംഗാ തിമംഖലേ ഫാനു ദേഖവടാ ഗന്നവമേ.

0: എതെങ്കമ സ്കൂൾ ചുട്ടി ദിവസത്തു കൊല്ലം വരങ്ങൾക്കമേ
1: ആ ഏകെ ഇതൊരും മൗലൂമാത് ലിബേക്ക് ഹലഫോയ് തക്കിയോമ കേസ് വര മുഹിം മുക്കമേ
0: ആ ഐലാസ് ബലം തിക്ക ഹലഫോയ് കിയാലവേതോ എക്കം ബോഡ ഐലാ ഷൗഗുവരിക്കം ഹൊണ്ണ ബിരുവരി വാഹകയാഗ ഈക്ക ബിരുവരി വാഹക കിയാ ഹിവേത
1: ഈകസ് കൊമ്മസ് വരക്ക ബിരുവരി വാഹക കിയാ എക്കം ആമുക്കൊ കിയണി എക ഇൻഫർമേഷൻ ലിബേക്ക ഹല വാഹക
0: എഹന്താ തിവസ് വര രംഗൾ കമ്മേ
1: ಕೋಬ ಅಹರ್ಮೆ ಬೋನಿ ಮೆನ್ನು ಮಿ ಸ್ಕೂಲ್ ಕ ಹುನರವೆರಿ ಕುದಿಂ ಮುಳೆ ವಾಹಕ
0: ಆ ರಾವರು ಕ್ಯಾ ಕುದಿನ್ನ ಮದಹ ಕ್ಯಾ ಕುದಿನ ಸ್ವರ ಗಿನಾ ಉಳೆದ
1: ಮಿ ಹುರಾ ಸ್ಕೂಲ್ ಅಂ ಏಕ ಬೆನ್ ತಿಕ್ಲೆ ಲೇಸಾ ಈಗ ಮಿ ಒಳೆನಿ ರಾವರ ಕ್ಯಾಲ ವರ ಕೊಡೆರು ಸುರವೆಸ್ ರಾವರ ಕ್ಯಾ ಒಳೊಣೆ ಈಗ ರಾವರು ಕ್ಯಾಂ ದಸ್ಕೊದ್ದೇನಿ ಹುರಾ ಸ್ಕೂಲ್ ಗೆ ಟೀಚರ್ಸ್

0: ஷாக் வரைக்கும்
1: அவன் நம்ம கூட இருஸ் ஃபுட்பால் ஆர் பாலம் பப்பே பப்பே இஸ் தி ரொம்ப தூக்கு மேட்ச் ஆடுவா என்னான பாலம் நீங்க நீங்க சிட்டிங் ரூம் கஸ் ஃபென்னான கூட ஏது என் வர கூட ஹிவ்வே ஃபேனு நீ எது ஸ்கூல் முபாரத்துக்கு பேவலி முபாரத்து எவ்வளவு போனியது ஏ கீப்பர் கூட ஏய் எம்மே ഫുട്ബോൾ മാതാ ഫുട്ബോൾ ആണ്
0: മിഹാർ സ്കൂൾ എന്നും കൂളാണ് കീപ്പർ കത്ത
1: ആ മിഹാർ സ്കൂൾ ആണ് കീപ്പർ കൂട
0: കോബാ ഷോൺ ഗെയിം ഫേവറിറ്റ് ഫുട്ബോൾ കൂളും തെറിയ കി നോണി കീപ്പർ കി
1: മെ ഫേവറിറ്റ് കൂളും തെറിയ കി മെസ്സി ദോ കീപ്പർ ദെൻ ഏ നോ യാദോ രാമണിയ കൂളാണ് മിഹാർ കോ മിഹാർ റിട്ടയർ ആവാണ് കണ്ടേ
0: എഹം ബി വേൾഡ് കപ്പ് ഷോൺ സപ്പോർട്ടേഴ്സ് കൂടി അർജന്റീന ആദോ
1: ആ
0: ಬೈಕ್ ಕುದೆಂಬುನೆ ಇತರು ಹರಕತಕ ಉಳೆರು ಹಿಯವು ಮಬಗುತು ನುವೆ ಶೌನ ಹೆಂವೆತ
1: ಬೈ ಫಾರ್ ಎ ಸರ ವಾಕಂ ಗುರಿಹಾ ಕುದಿನ ಸ್ವಾಣೆ ನಿಕಂ ದುವಾದ ಕುದಿಬೆ ಗಾಡಿ ಅಸ್ತು ರಂಗಳ ಮ್ಯಾನೇಜ್ ಕೊಗ್ನೆ ಹೆದ ಕೊರಾಣ ಕೊಮ್ಮೆ ಕುಂಚಕ ವಿಸ್ ಇತರು ಹರಕತಕ ಕೊಡು ಕೊಡಿವರ್ ಕೊಡೇಣ ಗಾಡಿಯ ಅದಿ ಕಿಯಾಣ ಗಾಡಿ ಸಂ
0: ಶೌನ ಹೆಂವೆ ಮ ವಾಕುತು ಬಹಾಲ ಗ ಕ್ಯಾದಿ
1: ಈ ದುವಾದ ಗಾಡಿ ಐ ಅಮಕಲ ಸ್ಕೂಲ್ ನಿಮ್ಮ ಫಾಸ್ ഇതും ആരാമ കൊല്ല മജാ കൊല്ലാതെ ഹവീറും കുളിവരെ കൊടുതാ നോണി സുസ്വകുത്തും ഇത് രേഖണ്ടു ഐ കിയവാതി
0: കിയവാക്കുതൻ
1: അഗടി നിരഞ്ജന അതി കിയസ് വരും മുഹിമുഖമെ വരും ബലഞ്ജയ കമേസ്
0: ആമുഖ നിതണിക്ക് ഹാരക്കും
1: ആമുഖ നിതണി ഗിഹൈ കായകാര
0: നിതണി
1: ಶೌನ್ ಹೇಮೆ
0: ವರ ಬಡ ಶುಕ್ರಿಯಾಗೆ ಪ್ರೋಗ್ರಾಮ್ ತಿದಿ ಮಗದ್ ಕೊಳ
1: ಬಡ ಶುಕ್ರಿಯಾ.

0: ಮದರ್ಸಾ ಕುದಿಂಗೆಗಡಿ.
1: അംഗാദി ഉംഗണ്ണാദി മുണിഫോയി ഫിലുവാ ദിനുമുഗ
2: തെതുവരി കമ്മായകു
1: എക്വരി കമ്മായകു
2: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
1: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

0: فقه السنة.
1: അംഗാദി ഉംഗന്നാദി മുനിഫോയി ഫിലുവാദിനുമുഗ
2: തെതുവരി കമ്മായകു
1: എക്വരി കമ്മായകു
2: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
1: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
3: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
4: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
3: ದೆದುನಿಯೇಗೆ ಹಳಾಯ ಬಾಜ್ಜವೆರಿ ಕುರುಮ
4: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮ ಗುಳೇಗೊತುಂ ದೀನಿಯ ಇಲ್ಮ್ವೆರಿನ್ನ ಸುವಾಲ್ ಗುರವ್ವ

0: මේ අරගඩින් හගඩ 30 මිනිට් මීදිවෙහි රාජ්‍යය ගේඩු මිගඩීග ආගොඩම මිගෙනස්තනී මොස්හෆම් ෆිලාවල මි පොග්‍රම්
1: මොස්හෆම් ෆිලාවලේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്ഹഫ് ഫിലാവള മെസ്സിൽസദ പ്രോഗ്രാം താടു സമഗന്ദ വൈ മെ ഹബേ ഫോർ മർഹബ ദന്നമ പ്രോഗ്രാം ആക ബദൽ കൊല്ലി ആൾഗണ്ട് ആൾഗണ്ട് മെ മഹമ്മദ് അമീസ് മുസ്ഹഫ് ഫിലാവള ഗമേ ദ പ്രോഗ്രാം ഗ ഗനസ്തേനി സൂറത്തു തലാവ് ഗെ ഹബന ആയത്ത് ഫിഷഗെ എ സൂറത്തു ഗെ ബാറവന ആയത്ത് ഗനേല ദർവ രംഗത്തു ഗ ബാരിവാനി ഷസ്ലീന അഹ്മദ് സീമ ആദം അദി മറിയം ഷിഫാസ.
3: السلام عليكم ورحمة الله وبركاته.
4: وعليكم السلام ورحمة الله وبركاته.
3: مصحف في الأول جاء ميدو جاء مي برنامج جاء كيواني سورة الطلاق جاء هونات فشاعين السورة جنيدا هي السورة جاء بارون آية جنيدا. ಮಿಯದುಗೆ ಮಿಫಿದಾವಳ ಮಿವಣಿ ಫಸ್ಸತೇಕ ಫನ್ಸಾಸ್ ನೋವಣ ಸಫಹಾಗ ಎಹಂ ವಿಮ ಹುರಿಹಾ ಕುದಿವೆಸ್ ಫಸ್ಸತೆ ಫನ್ಸಾಸ್ ನೋವಣ ಸಫಹಾ ಹುಳುವಾಗಿ ತಿಬ್ಬಂ ಎದೆ. ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരു കമ്മായകോ
0: എക്വേരു കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്